എന്നെ ചപ്പത് കത്ത ഇതൊക്കെ ഹാങ്ങ കത്തോലവൻ പിന്നെ കൊണ്ടാകുമ്പ ചപ്പിലെത്തുങ്ങ ഇമാതിരി കടവാകുമ്പ ആ കൂട്ടി എടുക്കിച്ചാണ് തൊക്കെ കുളിക്കാങ്ക കുളാർത്തുങ്ങ ഇക്കായി തക്കുങ്ങ തപ്പ തയ്ച്ചു മണി അച്ഛല്ല പിന്നെ ചോർത്തിന് മക്കൊണ്ണി എല്ലാമി അങ്ങനെ കാട്ടുവാറി കട്ടിക്കു ഇമാതിരിങ്ങൾക്കു ഇരുപത്തോളാർത്തുങ്ങ താന്ന പോകും ഉഹുമറ്റോ മകാനെ മകത്താമിനി കുറച്ച് കത്തിനാപ്പി വറ്റി അങ്ങനെ കൊലുതാക്കുക ഉയർക്കുകയും അമ്മലോ അങ്ങനെ ഉമ്മ പണിക്കുങ്ങ ഉയർക്കുകയും താക്കുന്ന കൊട്ട ആ അത് ഇല്ലാപ്പിക്കൊണ്ട് അതിങ്ങും മരുപൊട്ടമ്മ ഇരുപിറ്റുള്ള കഴിയും താപ്പനെ ഈശ്വർ ഈശ്വർ സ്ഥലയോട്ട് ചെമ്മട്ടിലേക്കു കപട്ടിങ്ങോ ഉണർത്തവൻ തായ്മ പിതാവുമരുമ്മൻ അത്തുകൊള്ളല അങ്ങനെ തായ്മ അച്ഛല്ല പിന്നെ ചോർച്ചി മക്കും ചിന്നിങ്ങിന്നമ്മ ചിന്നിങ്ങിച്ചേക്കമ്മ കണിമങ്ങി ചേർത്തുങ്ങ ചുങ്ങി ചേർത്തുങ്ങ ചുങ്ങിത്തോപ്പിച്ചു തായ്മ ഇരുമ്മ ഇരുകൊള്ള കട്ട കൊട്ടുങ്ങ കണി കുന്നിട്ടാക്കുക പശുവില്ല എളിയിട്ടുളുത്തവൻ നാച്ചി കുജറമ്മി ശിവട്ടാപ്പിമ്മി ശിവട്ടാപ്പി ഉങ്ങലിങ്ങനെ അയപ്പട്ടു അയപ്പറങ്ങി തങ്ങനെ കണിമ്മരുമ്മൻ നല്ല ചുമ്മൻ തൈമാശിനിങ്ങിത്തുങ്ങ അച്ഛല്ല തപ്പുങ്ങ ഇലുകി കട്ടിക്കു ഉണ്ണൂലങ്ങാൻ എനില്ല കട്ട ഇക്കുമരിത്തറവുങ്ങ മക്കിത്തുമ്മിനെ ഉളർത്തു ഇമാലിരുങ്ങ ഇതാ ഇമാലിരു കട്ടും ഇതാകൂ ചെപ്പങ്ങളിൽ ഇനിയൊട്ടോട്ടിനകൂ ഇമാലിരു കട്ടും ചുരം പെട്ടുന്ന അതറിച്ചമ്മി കിങ്ങുണിച്ചങ്ങനെ കൗട്ടു അങ്ങൻ അണർന്നെത്തുമ്മിനിക്കുളും എങ്ങോട്ടങ്ങ കിട്ടുങ്ങടെ അപ്പി താ ഇമാലിത്തുങ്ങ താ ഉണ്ണാട്ട് വിന്ന ചുപ്പാട്ടുണ്ടെങ്കിൽ തൊളവുങ്ങ ഉണ്ണാട്ട് വിന്ന എലി ചട്ടുണ്ടെങ്ങൻ തായ്മാണ് ആദ്യം ഓയിമ്മ അയപ്പമ്മ ഹോട്ടലിലൊത്തുണ്ണിങ്ങ കഴിഞ്ഞമ്മക്കളോച്ചനെ തുകവിൻ തായ്മാലിരാങ്ങ ചൂണാവ് പോലെ ഉണ്ണുവാണ് മക്കളെ ചിനിത്തുങ്ങ ഉള്ളുള്ളി മാമില്ലോ ചിനിത്തുമിനെ ഒഴുങ്ങ ചെന്നിൻ്റെ വശിയോടെ ഒഴുട്ടിൻ കപ്പയാക്കലൊത്തകൻ ഇമാലി ഇമാലി ചൂങ്ങ കട്ടലമ്മയുങ്ങ കറ്റുങ്ങണ്ണി ആ കണുങ്ങിട്ട് കപ്പിയാനങ്ങിത്തും ചിനിൽ വറച്ച മരുങ്ങ ഇരുണ്ണനെ പിയുങ്ങിത്താലുള്ളു പിയുള്ളു ചിനി ചോർന്നതു ഇരുണ്ണിൻ്റെ കവചമതായി നിക്ക തക്കുക ചിരി ചോർത്താൻ പക്ഷേ ഒരു കല്ലുകാരുക തക്ക ടൈമ പിന്നെ സേങ്ങിത്തോളുകളോമ ഇരുവിൻ നക്തോടെ ഒരുങ്ങ ഇരുകൊല്ലായി നക്തങ്ങ ആ ചോർത്താളുകളുടെ പക്കലുങ്ങ പിക്കുണ്ണി തമക്കുണ്ണിങ്ങ പിക്കുറുക്കോപ്പണിങ്ങിന്നങ്ങട്ട പിക്കുണ്ണങ്ങിന്നമ്മ പിച്ചുകുണ്ണങ്ങിന്നമ്മ നിറയുണ്ണങ്ങിന്നമ്മല ഉണ്ണേൻ ഓ ഉണ്ണത്തുങ്ങനില്ല കൊണ്ടിട്ടു കണിങ്ങിത്താളോ ജാകത്തുങ്ങ ആ ഓക്കാട്ടി ചക്കവുകളോ നോക്കക്കായി നട്ടുങ്ങ അമ്മ നിന്നാകുന്നേറെ ഞങ്ങളമ്മ തക്ക ഒരു കാണിട്ടുങ്ങ ഒരു കട്ടി തുകച്ചുമ്മൻ ഈറ്റി നൈൻ കൂട്ടില്ലകു നൈറ്റ് ഈറ്റി നൈൻ തായ്മ തായ്മങ്ങൻ ആന്നേങ്ങിന്നിട്ടില്ലുങ്ങ ആന്നേഹുങ്ങിത്തും ആന്നേഹങ്ങി ചേർത്തും തയ്ക്കുക കവചമങ്ങിത്തുകൊണ്ട് കവച കാങ്ങത്ത് കുട്ടല അമ്മങ്ങാട്ട ഉണ ആന്നേങ്ങി നട്ടുവലുമ്മൻ തൊക്കുകയില്ലാത്തും തൊക്കുകയില്ലാത്തോ കത്തുങ്ങ ഉപച്ചയാക്കുവാലും ഇല്ലാപ്പി കട്ടവക്കലേക്കോ അപ്പിത്തെ കത്ത കൊണ്ടത്ത് ഉപ്പ ഉപ്പ നോക്കി ഹങ്ങി മകളത്തുങ്ങ കൊണ്ടാക്കിട്ടു നട്ടുങ്ങ ഇനി ഒഴുങ്ങ ചൂളേ തയ്ക്കുക ആന്നേ വിചാർത്ഥം എല്ലാം വെച്ച് പൊള്ളപ്പാമി അതിവിടെ ഒക്കെ ചുമ്മിക്കമ്മ കൂറ്റു അമ്മി കളപ്പച്ചുമ്മി ഇങ്ങാട്ടമ്മ തയ്ച്ചു മണിയാലും മേലുകൈ തപ്പങ്ങ നുണമെന്ന് കൂറ്റു അമ്മ
Yang nak gelap temen yang ijo berapa liar di lewin. Tahun nan yang nak tukar keluar ni itu. Tahun nunggu kata tu juga mak. Tapi kuat tu juga mak bikin kuih jejak kecuali ini umat tak. Ini ujung ujung aku kecuali. Tapi kuat tu saat tengah kata lewin ni. Kasih tina ku. Cia cikku tak kuat. Ani keluar kuat ni mengenya lotong. Ane metuk rotong, tapi nalo, tapi ma, kangen tu memang cuma mesti makku, susukku, pasal orang itu keluar, pasal, tapi nalo tu saya aku matu cajung, tapi aku dia mengat taka, atau naik taka, malu, TV rotong yang ini ujung. Dan awalat sama kat kita sama mengikut itu mana yang, tapi kalau dah awalat sama kat kita sama naga, dah bau tu tak. Ia untuk dia juga luar, tapi mana yang awalat sama kama, tapi itu mana yang, alat itu tak asing, ia untuk saya kemudian muka cerut punya bukan, ia yang awalat sama kama kau jahmi, tapi nak, kita ni kau ni datang tu kuma. Ukur ni mana kalau anak mana kalau pucat cium kuning yang ting, tapi mungkin aku yang kau tu cuma tak bawa tito yang lontong. Tapi kuning a, aku lontong macam tu kita lontong macam ni lo, pukul lontong a, itu lebih ni, amalu sana kerja me, amalu kerja langen a, biar me, tap amalu Pernyataan kami, amalu kita lainnya. Nalau kami ingat dalam kembali, kita lalu kita kita tahu kami. Tapi kau yang kau jangan guna takkan yang kau lama ngada yang kau lama ngada lalu ni. Tapi bau dia takkan yang lain. Kau, tanya.